0: This program was brought to you by Akashvani Bengaluru.
1: ഇതുമതി ഇംഗ്ലീഷ് യുവവാണി.